ത്യബാമിഹും തഖ്വാവിർവാഷ് എക്കലാംഗി എമ്മെ നഫ്സകും ത്യബാമിഹും ഹെദ്യവിരസ്കലാംഗി അതി എ നഫ്സുഗ കിബൈ ഏഗ അന ജിൻസു ഹെദ്യവി അതി എ ദെക്കമ്പലുംഗ കിബൈ ഗിന ഫിരഹനുനായ് ഗിന അംഹനും ഫെത്രുവ്യ അതി ത്യബാമിഹും അള്ളാഹ തഖ്വാവിർവാഷ് എക്കലാംഗി എക്കലാംഗ മെദ്വരുക്കു ത്യബാമിഹും എക്കു അനക്കാ സ്വാൽകു ಕಂಕಮಂ ಎದುಳೆ ರಸ್ಕಲಾಂಗೆ ಅದಿ ತಿಮಾಗೆ ಕಂಗೆ ಗುಳುಂತಕ ತ್ಯಬಾಮೀಹುಂ ರಕ್ಕಾ ತಿರ್ವಾಶ ಹಮ ಕಷವರು ತ್ಯಬಾಮೀಹುಂಗೆ ಕಂತ ಬಲ್ಲವಾ ಒಡಿಗೆಂವಾ ಕಲ ಕಂಗ ಅಲ್ಲೋ ಒಡಿಗೆಂಬೆ.

0: ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അസ്സലാമു അലൈക്കും. ദിവ്യരാജ്യക്ക് അഡ്വസം ഗെന്ദവാദി ടെലിവിഷൻ മോഡിസ് മെതിർക്ക് അഹാഷെ പുണാണ് മി പ്രോഗ്രാം വല്ലവും ഗെന്ദവായ മിഹ ഫരാത്തക്ക മർഹബാദ് അന്നവ. അഹാഷെ പുണാണ് മി പ്രോഗ്രാമക്ക് സിയാസി ദായര ഗഹരക്കായ തെരുവ ഫരാത്തക്ക സർക്കാരുക്ക് ഇദാര ആദി കുംഫുണിത്തോകെ ഇസ് വെരിന്ന റയ്യത്തുന ഗുളവായദിനുക്ക് ഗൊത്തും അളുകൺമെൻ ഗെനസ്തിയ പ്രോഗ്രാമെ. കൊമ്മ ഹഫ്ത പ്രോഗ്രാമുകെസ് അളുകൺമെൻ നായകീക മെഹമാനുക്കു ബാരി വടാ ഗണവ. മെഹമാൻ ജവാബ് ദേവും ഗെന്ദവണി പി എസ് എം എ മെതിർക്ക് അളുകൺമെൻ ഹുളുവാല ഫുരസത്തുക റയ്യത്തും ഫോണുവ ഫാസ്വാൽത്തക. ಮೇ ಹಫ್ತಾಗ ಸಳಗಡ್ಮೆ ಎ ಫುರಸತ್ತು ರೈತನ ಹುಳುವಾಲಿ ಗಿನದಿಗೆ ಸುವಾಲ್ತಕ್ಕೆ ಅಳಗಡ್ಮಣ್ಣ ಮಣಿ ಲಿಬಿಫ ಎಮ್ಮ ಮೇ ಹಫ್ತಾಗೆ ಸುವಾಲ್ತೋಗೆ ಜವಾಬ ಅದಿ ಹಫ್ತಾಗ ಮೆಹಮಾನ ಆಗೀಗ ಕುಡಕುಡ ಇರುಕುಡಗೆ ತಿರೆಗ ಬದಲ್ಕೊಳ್ಳೋಣ.
1: ಅಹಾಶೆ ಬುಣಾಣ